ദൈവാദീനം ജഗത്സർവം സത്യാദീനം തു ദേവതം തത്സത്യം ഉത്തമാദീനം തത് സത്യം ഉത്തമാദീനം ഉത്തമോ പരദേവത ഉത്തമോ പരദേവത ദൈവാദീനം ജഗത്സർവം ദൈവാദീനം ജഗത്സർവം സത്യാദീനം തു ദേവതോ

0: പ്രാണമിടിച്ചു.
1: ഫിഷ് ഇസ് ബോൺ ഇൻ വാട്ടർ, ഇറ്റ് ഗ്രോസ് ഇൻ വാട്ടർ, ആൻഡ് ഫിഷ് ഡൈ ഇൻ വാട്ടർ. Milk is costlier, more precious than water. Yet fish die there. They don't grow in milk.
0: Papa bheeti leni pamaratam pattee.